പൊട്ടു എയിൽ പെപ്രാമന്തി അങ്ങനെ ഖര സാങ്ങത്തുയാ പൊട്ടു എയിൽ പെപ്രാമന്തി നാവ ഗാജൽ ജഗ മന്തി പൊട്ടു എയിൽ പെപ്രാമന്തി നാവ ഗാജൽ ജഗ മന്തി ഔജദാര ചോക്ക മന്തി സാ